0: ഹസൂർദായ്
1: ഹസൂർദായ്
0: വൺ മോർ ടൈം.
2: സാഥി മേര ദീദിലാ ഭന്നേ ഹൈ യോ തീസ്മാ ഭൈലെ ആഫ്നേ പസിന ബേചേര ദീദിലാ കോസി ലൈദിൻച ഭനേര ആമനി ബൂഡോ ഹുന ലാഗ്നു ഭോ ബാലൈ ആഫ്നു പസിന നബേച്നു ഭന്നേ അവ ഛോരാലെ ആഫ്നേ പസിന ബേചേര ബാലൈ പാൽച ഫർകേര ആഉച ഭന്നേ ഹൈ പദൌ 6 ഗതേ

0: എന്നെ തൗസൻഡ് ഇയേഴ്സ് റിട്ടേൺ ഗ്രേഡ് ഫ്ലോർക്ക് ഭന്ന പോലെ ഇത് ധേരെ മാറ്റിച്ചു.
1: ഹാ സാമാന്യ ഫ്ലോറും ബേസി ബിസ്തരി പാനി പർദ്ദേശ ജലസത ബഡ്ഗര ബാഡി ആവുന്ന തോട്ടോ കസ്തോ ഭാ പാനി പരി തരീ ഥാ പൈസക ബരഫക്ക ഡിസ്കാ ഖസ്യോ അത് സെക്കൻഡറി സെറ്റലൈറ്റ് മ്യാപ്പ് അധ്യയന വിഭിന്ന വോലൂമ ഫരക ഫരക ആകലന ഭീ ഭാ ഠുള ഗിഗ്രാനോൾഡർ മിശ്രിത ഡൈവേഴ്സിറ്റി ക്രമം ധേരെ ഹൈ കാരണം ഇറോഷൻ ആൻഡ് ഡിപ്പോസിറ്റ് ഫെനോമിനൻ മിശ്രിത പ്രകൃതി അലികത്തി ഫരക പ്രകൃതി അല്ലെ മാതി റിസർവായർ ഭാര ഡ്യാം ബ്രേക ഹുദാഖേരി ആവുന്ന ഫ്ലഡ പ്രകൃതി സമയം മിൽ ജാൻ എത്തി വോലൂം ഭേ ആകലന തര കത്തി വോലൂമേ ആയോ ഭാഗ ആകലന നസക്കോലെ ഹാമിലെ അലികതി തോന്നി ഭന്ന നസക്ന അവസ്ഥ ഹാമോ കൽപന ഭാ ഹാമിലെ സോച്ചനെ റെഗുലർ ഫ്ലഡ ഭാ
2: അതി തപ്പ പ്രതിവേദന വേഗ ഭാവ അസാധ്യ തീവ്ര ഗതി ആകുല്ലേഖ ഫസേ ഠാവ ബോർഡർസമ്മ ആയിപുഗ്ര 7 മിനിറ്റ് ആയിപുഗ്ര ദേഖി 188 കിലോമീറ്റർ പ്രതി ഘണ്ട വാ 50-52 കിലോമീറ്റർ പ്രതി സെക്കൻഡ് ആയിപുഗ്ര ത്യാട സാപ്രവേശിസമ 83 കിലോമീറ്റർ പ്രതി ഘണ്ട ആകു ഭാഗ തല ബേത്രാവതിസമ 65 കിലോമീറ്റർ പ്രതി ഘണ്ട തോ വേഗ കത്രോ
1: ആയിപുഗ്ര പിക് ഹാമിലിറ്റി നിക്കുന്നു വോലൂം എക്കൈചോട്ടി ഇൻക്ലൂഡിംഗ് ഡെബ്രി സ്ലോ എൻഡ് സ്കിപ് ജി മാറ്റി സ്കിപ്നെസ് വെലോസിറ്റി ഹൈ ബിസ്തരി വെലോസിറ്റി 63 കിലോമീറ്റർ 65 29 സദൈ ദേവഘട്ട പുഗ്രി കരീബ കരീബ 26 കിലോമീറ്റർ പെർ ആവർ ഗതി തല ഗി ജോ നർമല ഭാ ബി കാരണം
2: പ്രകൃതി നസോച്ച ഘട്ട പൂർവ സാവധാനി അഥവാ ചേതാവണി അവ ആഗാമീ ദിന ഭന്ന സകിന്നു കസരി ദിന സക്കം ഛിട്ടോ ആവുന്ന
1: അതിന് 6 ബേജിംഗ് സ്റ്റേഷൻ വാഷ
2: ഔട്ട്
1: ലെവൽ വാർണിംഗ് ലെവൽ പുഗ്നേ പാസ് കാരണം എക്സിസ്റ്റിംഗ് സിസ്റ്റം സിക്കര എട്ട നർമല കിസിമോ ഫ്ലഡ ആവുന്ന വാട്ടർ ലെവൽ മോനിറ്ററിംഗ് സിസ്റ്റമെ കാമ സെക്കൻഡറി സിസ്റ്റം അലികത്തി എക്സ്ട്രീം ഫ്ലഡ ആവുന്ന തീ ലെവൽ ഭാഗ മാറ്റി രാപര ജാനു പർട്ട സിക്കായി അതിലെ അത് ക്യാമറ ലിങ്ക് സർവിലൻസ് സിസ്റ്റം എട്ട വാട്ടർ ലെവൽ മോനിറ്ററിംഗ് വിഷയമാരി ദോസോ അലികത്തി വാട്ടർ ലെവലിലെ മാത്രേ പുഗ്ന മാഥിലോ ഹിമാലയന വിഭിന്ന ഗ്ലാസിയർ ലേക് സ്ലൈഡ് പൊട്ടൻഷിയൽ ലാൻഡ് സ്ലൈഡ് ഠുള ഠുലാ സാറ്റലൈറ്റ് സമയം ഇൻട്രിഗേറ്റ് മൂവ്മെന്റ് മോനിറ്ററിംഗ് അർക്ക അലികത്തി അർക്കോ സിസ്മിക് ആക്ടിവിറ്റി മോനിറ്ററിംഗ്
3: ഉനിസിയെ ജലവിജ്ഞാന ജലസ്രോത അനുസന്ധാന കേന്ദ്ര കാര്യകാരി നിർദ്ദേശക സഞ്ജീവ ബരാൽ സാധീ സഞ്ജയ ഢകാലസംഗ കുറാ रसुवा बाढीसँगै बगेका कयौं पुलहरूमध्ये नुवाकोटको देवीघाट स्थित तादी खोलामा हालै नेपाली सेनाले एकरूप ब्रिज जडान गरेपछि जनजीवन पुरानै लयमा फर्कन सघाउन थालेको स्थानीय वासीहरूले बताएका छन्। यस विपदमा 41 मोटर चल्ने पुल 45 झोलुङ्गे पुल र करिब 40 किलोमिटर लम्बाईको सड़क क्षतिग्रस्त भएको सरकारी विवरण छ। गल्छी विदुर सड़क खण्डमा पर्ने तादी खोलामा पुल बनेसँगै भने देवीघाट बजारबाट रातमाटे जिलिङ लगायतका ठाउँहरूबीच टुटेको सहसम्पर्क पुनः शुरू भएको बताउँछिन् नुवाकोटबाट हाम्री साथी शक्तिमाया तामाङ।
4: पुल बनाएसँगै अहिले आवत जावतमा सहज भएको बेलकोटगढी नगरपालिका जिलिङका खुस प्रसाद दाहालले बताए।
5: ग्यासको सहज भइसक्यो, खाद्यान्नको सहज भइसक्यो, पेट्रोलको सहज भइसक्यो।
4: बेलकोटगढी नगरपालिका निवासी कान्छी नेपाली
6: बच्चाहरू लिएर जान नसकिने त्यहाँमाथि को बाटो अलिकति डर पनि हुन्छ, उकालो जान त्यत्रा बाटो हिँड्नु पर्छ, 3 घण्टा हिँड्न त धेरै टाइम लाग्छ नि, धेरै घुमिएर हिँड्ने कि यो पुल नबन्ने।
4: 57.9 मिटर लामो र 5.5 मिटर चौडा रहेको पुलले अधिकतम 60 टन सम्मको भार वहन क्षमता रहेको सेनानी चिरञ्जीवी चौला गाईले जानकारी दिए।
7: 35 टन भन्दा बढी लोड भएको गाडीहरू छैन नेपालमा, नेपालमा गुड्ने गाडीहरू चाहिँ यसले वान वे भएको कारणले गर्दा मजाले धान्न सक्छ।
4: बाढीबाट प्रभावित क्षेत्रमा राहत उद्धार तथा अत्यावश्यक सामग्री ढुवानी जिल्लाको अन्य स्थानहरूमा पनि तत्काल बेली ब्रिज झुलुङ्गी पुल निर्माण गर्न आवश्यक रहेको कतिपय बताउँछन्। शक्तिमाया तामाङ, बीबीसी नुवाकोट।
3: अब एउटा नेपाल बाहिरको विषय। ब्रिटिश पूर्व प्रधानमन्त्री बोरिस जोनसन र युरोपका वरिष्ठ सुरक्षा अधिकारीहरूले यात्रा गरेको केही बेरमै युक्रेन पोल्याण्ड सीमा नजिकै एउटा युक्रेनी रेलमा रूसले ड्रोन हमला गरेको छ। रूसी ड्रोन रेल इन्जिनमा बज्रिएको भए पनि कोही हताहत भएको विवरण आएको छैन। बीबीसी विवरणमा आधारित रिपोर्ट गनी अन्सारीबाट।
8: ड्रोन खस्नु अघि नै रेलबाट सबै यात्रुहरूलाई सुरक्षित रूपमा बाहिर निकालिएको युक्रेनी अधिकारीहरूले बताएका छन्। किएवमा आयोजित एक सम्मेलनबाट फर्किने क्रममा जोनसन र अन्य युरोपेली राष्ट्रिय सुरक्षा सल्लाहकारहरूले सोही रेलमार्गको प्रयोग गरेका थिए। उनीहरू अर्कै रेलमा चढेका थिए। रूसको रक्षा मन्त्रालयले पश्चिमी युक्रेनमा रेलवे पूर्वाधारहरूलाई निशाना बनाइएको बताएको छ। तर युक्रेनको सरकारी रेलवे कम्पनीले भनेको छ ड्रोनले कूटनीतिज्ञहरू सवार रेललाई निशाना बनाउन सक्थ्यो। वार्सा सेक्युरिटी फोरमकी प्रमुख कातार्जिन पिसास्काले जोनसन र पावेल भएकै रेलमा आफू पनि रहेको बीबीसीलाई बताइन्। उनका अनुसार पोल्याण्ड